ഞങ്ങളെ മറ്റ് ആ പോലോങ് ദുരോ കിനിക്കം കിനിക്കറത്തെ മാസ് പറക്കുല അന്യ മുഹമ്മദ് അനദീൻ അബ്ദുല്ലാഹി ലോ കിനിക്ക ഊബ് അക്കുമ കമനിലി മുയാ അയ്യോബ ബൻ മുഹമ്മദ് ഞാൻ കിനിക്ക അയ്യോബ് അഗമ ഇസ്ലാം സോ പണിക്കൈസെൻ സോ റസി ബച്ച പ്രഭുത്തെ മസ്കീ